വാട്സ്ആപ്പ് മെസ്സേജേഴ്സ് തീയുന്ന പെത്ത ബലുവത്തിങ് ഹേമ മെസ്സേജേഴ്സ് പിറില ഇതിരില ദോറെ കാരണമായി പെത്ത് ഇട്ട് പക്ഷേ കോൾ കറപ്പ് കത്തിയാത് ഏവഗേമതമായി ഒത്തേക്ക് മതക്കറണ് ബിദാഹതാകാണ് തവ പണിവിട് ഗുഡാക് മകത്തേക്ക് തീനോ ഇതി മേ ഹെമ്മ ദേമകന കിയാന്ന് അപ്പിടി ഇത്തുറു വിലാ തീയുന്ന ദെയ്യോ ഹറിയടമ വിനാടി തിസ്സായാക് വകേ കാല കോമാറി ഇതിങ് ഒയ ഇത്തുറു വിലാ തീയുന്ന വിലാവെൻ ബേരഗന കറഗന ഹെമോമ ഗന മതക്കറണ് തമായി മേ ഹദൻ മുളീമ മതക്കറില ഇന്നങ്കോ മേനക സഹൽ ഗന ദം മേനക സഹല്ലേക്ക് ഒയാട്ട് തേകി തിന്ന അവസ്ഥാവ ഹമ്പ വേണോക്കില്ല ഒയാ കൊഹമട്ട് തന്നവണി തേകി ടിക പെത്തകിൻ തീയമുക്കോ അപ്പി കേമത്തീനെ കൊയ് വിലാവിത് അപ്പേ ഗിദറ് ഇതിന് ബത്ത് ഹൊന്തമ സഹൽ വലിങ് ഇതിന് വേണം ഏനിസാ തമായി മങ്ങോയാട്ട് മേനക സഹൽ പിലി വന്നവ മേ തറം ഹെമ്മ ദാമ മതക്കറ മേനക സഹൽ പെട്ടിപ്പാസി തീയ കഥാവ് ഹറിമ ഹൊന്നായിനി മുഖത് സഹൽ ടിക്ക് ബാഗ് ദാല സൂപ്പർ മാർക്കറ്റ് ഹറി കടേക്കട്ട ഹറി എന്നോ വകെ നിവൈ ഈട്ട കളി ഗോവി മഹത്തുറുങ്കെ ഹൊന്തമ അസ്വന്നിങ് ഹെദിന സഹൽ ടിക തോറൽ ഇറങ്ങണോ എണി അണ്ണേ ഹൊന്തമ സഹൽ ടിക ഒയാകെ ഗിതറട്ട ഗിനാവുത്തിങ് വിതറായി അറ ഏകാളി അപ്പേ അമ്മല അപ്പൊ ആച്ചി അമ്മല ബത്തേക്ക ഉയർന്നുകൊട്ട മുള്ളു ഗമ്മട്ടമ ദനന സുവന്ത് ഒയാകെ ഗിതറ ഇതിന് ബത്തിനു ദനൻ സുവന്ത് ദനുണട്ട മതി ഏ ബത്വല റസയനെത്ത ബത്വല തീനുവാണി വിനമ റസയാക് ഏ റസയ ദനിനാത് ഹൊന്തമ സഹൽ തോറകണ്ണു ഹൊന്തമ സഹൽ ഇതിൻ ബാഗ് വലള ഗഹലേ നിനേനെ മേക ഹൊന്തമ സഹൽ കീല ഈട്ട വടാ ലേസി മേനക സഹൽ തോറകണ്ണിക മുഖത മേനക സഹൽ കീല ഒയാട്ട എന്നിമ അപ്പേ ഗോവി മഹത്തുറുങ്കി ഹൊന്തമ അസ്വന്നേ ഹൊന്തമ കൊട്ടസ് ദെൻ മേനക സഹൽ ബൈ ആൻഡ് വിൻ എക്ക ഒയാട്ട പുലുവാൻ സ്മാർട്ട് ടി വി എക്കാക്ക് റൈസ് കുക്കർ എക്കാക്ക് ബ്ലെൻഡർ എക്കാക്ക് ദിനാകാന്ന് ഇക്കാക്ക് നെവേ ഹൊന്തേ മങ്ങാറ ഹെമ വിലേമ കീനോ വകേ മേവ ഗൊഡ ഗഹാല തീയണ്ണി മീ ഒക്കമ ഒകൊല്ലാണ്ട് തിന്ന ലേസ്തി കറല തീയണ്ണി കറണ്ണ തീയണ്ണേ മേനക സഹൽ ബാഗ് ഒക്കെ അറകത്തര പസ് ഈ കത്തുള്ളി തീന കൂപ്പൺ ഒക്കെ തീയണ നമ്പേക്കട്ടെ കോളിലേക്കാക്ക് ദിനേക്ക ഹറി വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ദാണേക്ക ഹറി ഈട്ട പസ് ഏകൊല്ലാങ്കി നിയോജിതയെ കിണവ ദുവകണ ദുവകണ ബഡു ഉസ്സകണ ഒയാവ ഹൊയാകണ ഏ അവില്ല കൂപ്പണ്ണകെ തീയണ തേഗ ഒയാട്ട സത്തുട്ടു സിതിൻ ബാറദീല യാണോ ഏ ഹിന്ദ തമായി അഭി മതക്കരണേ അപ്പൊ ആദരണീയാൻ വെനുവെൻ അപ്പി ഹെമ്മ വിലേമ കെമതി ഹൊന്തമ ദേ ലബാദെന് മേനക സഹൽ അപ്പേമ ഉറുമയ അപ്പേമ റസ് മേനക സഹൽ ഒയാകി തര ബത ഹദാണെ കത്തു കറകാരണ കേല മമ്മതക്കരണു ഇനി പെത്തരമ നഗിന്ന കളി മങ്ങണവാ വാട്സാപ്പ് എക്കട്ട ഗില്ല മേ വിലാവ് കട്ടിയ ഹോകാല വാട്സാപ്പ് മെസ്സേജേഴ്സ് ദാലതീനോ എക്കത്തു കറകാരണോണി ഏ കട്ടി ഒക്കോം അറിയടമ കിവോത്തി മന്താ മേ ഉദേ ദഹായി ദാ ഹത്തറട യോബു വാട്സാപ്പ് മെസ്സേജേഴ്സ് തമായി കിയവ ബലണ് കൊച്ചര ഹൊന്തായിത് കിയല്ല മാമ ആയി ഉപവാൻ ജനീ സുബ ദവസക് വേവാ അഭിവത് സിന്ധുവകട എക്കത്തു കറകാരണ കിയല ബറുദേൽ പോലെ എസ് എൽ പ്രണാന്തു അയ്യ അപ്പിട്ട മെസ്സേജ് ഒക്കെ ദാലതീനോ മങ് എക്കത്തു കറകാരണ ഈട്ട പസ് അന്ന ഹദന്ന് യക്കല മുല്ലേ അപ്പേ ദിലിനിലാകെ ഗെതറട്ട് ഏകൊല്ലാങ്ക ഗെതിരട്ട് ഗില്ല ബട്ടിക കാലിന്ന അതന്നെ നേ നേ നേ നേ ഹസ്ബൻഡ് അനുഷ്കവായി ലൊക്കുതുവ ദംസദീവായി ചൂട്ടിതുവ ബിഷേലിവായി എക്കത്തു കരകാരണ ഹദന്നെ മങ് എക്കത്തു കരകാരണം ഗുഡ കാതറി ഇട പസ്സേ അപ്പേ പുഞ്ചി ബണ്ടായ ത്രികുണാമലേ പഹേ കണു ഇന്ദം അപ്പിട്ട മെസ്സേജ് ഒക്കെ ദാല തീരണോണി മങ് എക്കത്തു കരകാരണം ഇട പസ്സേ സരച്ചന്ദ്ര ഡയസ് അയ്യ ഗലേ കടേ റൈഗമ ഇന്ദം അഭി വഹഗന ഇന്നേ സുബ ദവസക് വേവാ ജനി ഹൊറണ സത്യല ഗാമണ്ടകേത് മേ വേലാവി സദ്യട്ട മൊയാ വഹഗന ഇന്നേ ഏമ ഗീല അപ്പിട്ട മെസ്സേജ് ഒക്കെ ദാല തീരണ സത്യല ഗാമണ്ടകേ മഗേ ആലുവ കട്ടിയ അശോക മിസ് ദേവി പ്രസാദി നദി നിലു യസന്തി അനുരാധ ഇനോക സേഫാലി രാമണി കട്ടിയ മെക്കത്തു കരകാരണോ മേ സിന്ധുവട്ട് ഈട്ട പസ്സേ കഹവത്തെ പ്രസാദ് മോട്ടേഴ്സൊക്കെ ഹെമ്മദിനാമ തെക്കത്തു കരകാരണ കിയല അപ്പിട്ട് സുപുറുദ് വിധിഹട്ട മെസ്സേജ് ഒക്കെ ദാലത് എന്നോ അപ്പേ വിനീതക്ക വിനീതക്കവത് മേ സിന്ധുവട്ട് എക്കത്തു കരകാരണങ്കോ ഈട പസ്സേ കിരിബത് ഗോട്ട സന്തുരിനങ്കി എയാകെ ഹസ്ബൻഡ് നിരഞ്ജൻ വൈ അമ്മ ഇന്ദ്രാണി വൈ താത്ത നിമൽ വൈ സിന്ധുവട്ട് എക്കത്തു കരകാരണ കിയലെ കിയാന്നി പറുസെല്ലടെ അണ്ണ ഹദാന്നെ പറുസെല്ല തീയണി അടിയാൻ തൊട്ടകിയല ദെമ്മാൻ സേപാലികാട പിൻസിദ്ധ വെണ്ണതാണ് സേപാലി ഹോട്ടലിലേക്ക് ഇന്ദന്തമായി സേപാലിക അപ്പി വഹഗണിന്നി മങ്ങോയാ വെക്കത്തു കരകാരണം നാവല പീട്ടി ഇന്ദം അപ്പേ കസുന്മാവ ഹഗണിന്നു എയാകെ നോനാട്ടായി ഇട്ട പസ്സേ കേശാൻ ചമിൽ മല്ലില ദെന്നട്ടായി ലസ്സന സിന്ധുവാക് ദെന്ന കിയല കിയനോ ലസ്സന നമ്പർ റേ സിന്ധുവാക് ദെന്ന കിയല തമായി കിയല തീയണി മേ സിന്ധു മങ് ഓകൊല്ലു വെണു എമ്മതെന്നു ഈട്ട പസ്സേ അണ്ണ ഹദാന്നെ മഹാനുവരട്ട് മഹാനുവർ ഇതാ ദീപശിക അപ്പി വഹഗണിന്നോ വസന്ത് മലിന്ദു മേത്മി റവിന്ദു കട്ടിയ മെക്കത്തു കരകാരണ ഗുഡ് ആഫ്റ്റർനൂൺ ജാനി മമ കലവാണിം പുഷ്പ ഹസ്ബൻഡ് പ്രിയന്തവായി ലൊക്കുതുവ ചൂലനീവായി പൊടിതുവ അച്ചിനിവായി എക്കത്തു കരകണ സിന്ധുവാക് ദെന്ന കിയല തമായി കിയല തീയണ്ണി മങ്കുട കാതറിന് എക്കത്തു കരകാരണം
පූර්ණිමා සෙව්වන්දේ සද්ද ලංකාවෙන් දැන් අපි වහගෙන ඉන්නවා. ඒ වගේම තමයි ඌර්බොක්කේ සිරි කුමාර අයියා. ඒ වගේම අපි වහගෙන ඉන්නවා බෙලිගස්සන්දියේ හැලීගොඩ බෙලිගස්සන්දියේ රශ්මික මෝටර්ස් එකේ සෙට් එක, සමීර කුෂන් වර්ක්ස් එකේ සමීර අයියවත් එකතු කරගෙන සින්දුවක් දෙන්න කියන හන්ද. ගොඩක් ආදරෙන් කට්ටියම මේ සින්දුවට එකතු කරගන්නවා.

ഫാൻ പേജുകൾ ഐക്കണ്ണെങ്കിൽ ഫോളോ കണ്ണെങ്കിൽ ഈ പ്രസിദ്ധമായി അടുത്തേ മകെ വാൾ പോസ്റ്റ് കമന്റ് കണ്ണേക്ക് മറ്റേ ജീവിതം ഗണ്ണ അമാരും തീരണം ദേഖാക്തിയാണോ അല്ലമായി എക്കമായി അതാ ഇന്ന മുഖത്ത് അണിത്തീരണേ അത് മോണത് കണ്ണേ അന്നേ വകേ അമ്മാറും തീരണ തീരവാണാൻ അന്നേ തീരണിട്ടി കഴുകൻ എന്ന മങ്കി അന്നങ്ങെ ഓഫീസിന്ന് കണ്ണ വിധി എനാങ് ഹൗസ് ഹദ്രവനകാങ് ഏകന ഹിത ഹിത സിന്ദുരിക്കാക ഹഗന ഇമോ അപ്പിതെന്ന മങ്ങാകേ ജനു